ഉണ്ടാവും. ഇതാണ് തിരുമേ വാക്യം വയ്ക്കാൻ പുഷ്പമാരി കറുത്തറ പോവാൻ.